0: ഞാൻ ജോ അവസാനം നമ്മൾ
1: 303-916-2425 and that's Ranger Dawson.
0: Thanks on the phone.